സംഗീതക്കാരൻ സുഗോനെ പോലെ ഞാൻ ഉയിരോടൊരുക്ക് മട്ടും കത്തറി തുതിപ്പേ. ഞാൻ ഉള്ളളവും എൻ ദേവനെ കീർത്തനം പണവേ. എത്തനെ പേരുന്ന ആരാധന വെള്ളി ചൊല്ലി കാണുവേ. ഞങ്ങൾ ഉയിരുള്ള നാളെല്ലാമേ ആരാധിപ്പാപ്പ, ഉയിരുള്ള നാളെല്ലാമേ സേവിപ്പാണ്ടവരെ, ഉയിരുള്ള നാളെല്ലാമേ പിൻപറ്റുവാണ്ടവരെ, ഉണ്മയായുമേ ആരാധിപ്പോം, ഉണ്മയായുമേ സേവിപ്പോം, ഉണ്മയായുമേ പിൻപറ്റുവോം, ഉണ്മയായുടെ നാമത്തിലേക്ക് ഞങ്ങൾ മഹിമ വരപ്പെടുവാണ്ടവരെ. നമുക്കാകെ വാഴുവപ്പ, 2020 വാഴുന്നത് ഇവിടെ 2021 അധികമായി നേശിപ്പോ. 2020 ആണ്ടവരെ ഉമക്കാകെ കൊടുത്ത നേരത്തെ വിടെ 2021 അധിക നേരം കൊടുപ്പോ. 2020 ഉമക്കാകെ പാറട്ടിന വൈരാഗ്യത്തെ വിടെ 2021 അധികമായി വൈരാഗ്യം പാറട്ടുവോ. ഉയിരുള്ള നാളെല്ലാം എല്ലാ ഗണമഹിമ നമുക്ക് തരവറപ്പ. മാറാത പ്രശ്നങ്ങളെ ആളുക ചെയ്വതാകെ, മുറ്റുമുടിയ കത്തൻ ആളുക ചെയ്യുക, ഒവ്വൊരുവരും കത്തൻ നിറപ്പുക, ആസ്വദിക്കുക, ബലപ്പെടുത്തുക, പയൻപെടുത്തുക. എല്ലാ ഘന മഹിമ മാക്ഷിമ മഹത്വം തുതി സ്തോത്രം പുകഴ് മേന്മേ എല്ലാം ഉങ്ങൾക്ക് മാത്രം നാങ്ങൾ ചെലുത്തുറപ്പ. മഹിമപ്പെടുവിനാകെ യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. കത്തനാമേ ഉള്ള ഒവ്വൊരുവരെയും ആസ്വദിപ്പാറാകെ. God bless you. God bless you. Amen.